നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ന്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: സിനിമാ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കുട്ടക.

കളിയാട്ടം എനിക്കോ കടം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

നല്ല ഭക്ഷണ ശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞുകൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ ക്യാനൽ ഉണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. രണ്ട് ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടുന്ന വെള്ളം കിട്ടണേ? നമുക്ക് അവിടുന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരു അവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഡോക്ടർ നിരുപമ ശ്രീധർ, ദന്ത ആരോഗ്യ ഡോക്ടറാണ്, മോണ ആരോഗ്യ വിദഗ്ധരുമാണ്. ഈ വർഷത്തെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ

ഗ്രേറ്റർ കൊച്ചി ബ്രാഞ്ചിന്റെ വിമൻസ് ഡെന്റൽ കൌൺസിൽ റെപ്രസെന്റേറ്റീവുമാണ്. കഴിഞ്ഞ 9 വർഷങ്ങളായി എറണാകുളത്തെ പി ടി ഉഷ റോഡിൽ ഡോക്ടർ നിരുപമാസ് ഡെന്റൽ ക്ലിനിക്കിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ ദിനത്തോട് അനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സൗഖ്യ എന്നുള്ളൊരു പൊതു ആരോഗ്യ പരിപാടി കേരളം മുഴുവനായും നടത്തിക്കൊണ്ടു പോരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ സ്ത്രീകളുടെ ദന്ത ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദന്ത ആരോഗ്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. നമ്മളൊരു രക്തപരിശോധന ചെയ്യുമ്പോൾ തന്നെ സ്ത്രീകൾക്കുള്ള ബ്ലഡ് വാല്യൂസ്, നോർമൽ വാല്യൂസ് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായും മാനസികമായും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും വ്യത്യസ്തമാണ്. വീട്ടിലും ജോലിസ്ഥലത്തും പല പല റോളുകൾ നയിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാറില്ല. ഇത് നമ്മൾ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ആലോചിച്ചും പിന്നെ ബാക്കിയുള്ളവർക്ക് അവർക്ക് നമ്മൾ ബാധ്യത ആവോ എന്നുള്ള ഒരു പേടിയിലും അതുപോലെ തന്നെ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടിയിലും പലപ്പോഴും നമ്മളുടെ തന്നെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ബാക്കിയുള്ള ആൾക്കാരോട് നമ്മൾ പങ്കുവെക്കാറില്ല. ഇപ്പൊ എല്ലാവിടെയും നമ്മൾ കേട്ടുവരുന്ന ഒരു ടേമാണ് ഗട്ട് ഹെൽത്ത്. അഥവാ നമ്മളുടെ വയറിന്റെയും കുടലിന്റെയും ആരോഗ്യമാണ് നമ്മളുടെ പൂർണ്ണമായി ശരീരത്തിന്റെ ആരോഗ്യം നയിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഗട്ട് ഹെൽത്ത് ആണ് നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പോലും ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ ഈ ഗട്ട് ഹെൽത്ത് തുടങ്ങുന്നത് എവിടെയാണ്? നമ്മളുടെ വായയിലാണ്. നമ്മളുടെ വായ നമ്മളുടെ ശരീരത്തിന്റെ ഒരു കണ്ണാടിയായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും. ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി തൊട്ട് അതിമാരകമായ ല്യൂക്കീമിയ പോലത്തുള്ള ക്യാൻസറുകൾ വരെയും അതിന്റെ സിംറ്റംസ് നമ്മൾ കണ്ടുവരുന്നത് വായന്റെ അകത്താണ്. ഒരു ബ്ലഡ് ടെസ്റ്റോ എക്സ്റേയോ ഒന്നും തന്നെ ഇല്ലാണ്ട് വെറും ഒരു മൗത്ത് മിറർ വെച്ചിട്ട് ഡെന്റിസ്റ്റിന് നിങ്ങളുടെ വായന്റെ അകത്ത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വക രോഗങ്ങളെ നമ്മളുടെ ശരീരത്ത് വേറെ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുമ്പ് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ദന്ത ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ പല്ലുകൾ മാത്രമല്ല, നമ്മളുടെ പല്ലുകളോടെ നമ്മളുടെ മോണകൾ, മോണയുടെ അടിയിലുള്ള എല്ലുകൾ, അതുപോലെ നാവ്, അണ്ണാക്കിന്റെ ഭാഗം, കവിളുടെ ഉള്ളുഭാഗം, നമ്മളുടെ ചുണ്ടുകൾ, തൊണ്ടയുടെ മേൽഭാഗം, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഡെന്റിസ്റ്റിന് ട്രീറ്റ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും പറ്റും. നമ്മളുടെ ശരീരത്തിലുള്ള ബാക്കിയുള്ള രോഗങ്ങളും നമ്മളുടെ പല്ലിനെ എഫക്ട് ചെയ്യുന്ന പോലെ തന്നെ, നമ്മളുടെ വായനെ എഫക്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ വായയിലുള്ള അണുബാധ പലപ്പോഴും നിങ്ങളുടെ രക്തത്തിൽ കലർന്ന് വേറെ രോഗങ്ങളെ ഉണ്ടാക്കാനും അതിനെ കൂടുതലും വഷളാക്കാനും സാധ്യതകളുണ്ട്. പല സ്റ്റഡീസിലും പ്രൂവൻ ആണ് നമ്മളുടെ പ്രമേഹം, ഹൃദ്രോഗം, ഗർഭകാലം മുതൽ പ്രസവം വരയ്ക്കുള്ള പല പല പ്രശ്നങ്ങളും ഈ വായിലുള്ള അണുക്കൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ കണ്ടുവരുന്ന രക്തത്തിലുള്ള ബ്ലോക്ക്, അതിൽ പോലും നമ്മൾ ഈ വായിലുള്ള അണുബാധയെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ വായിലുള്ള അണുബാധ ഗർഭപാത്രത്തിന് ഉള്ളിൽ കൂടെ കടന്നു ചെന്ന് കുട്ടികളെ ബാധിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇതും നമ്മൾ സയന്റിഫിക്കലി പ്രൂവൻ ആണ്. പലപ്പോഴും മുട്ട് ചികിത്സ, അതായത് നീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മുന്നേ നിങ്ങളുടെ ഡോക്ടർ ഡെന്റൽ ഒപ്പീനിയൻ ചോദിക്കാൻ പറയും. ഇതെന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വായയിൽ മുമ്പ് തന്നെ അണുബാധ ഉണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുട്ടിന്റെ ആ റീപ്ലേസ്മെന്റിനെ പോലും ഈ വായിലുള്ള അണുബാധ ചെന്ന് ഇൻഫെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് നിർബന്ധമായി ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 6 മാസം കൂടുമ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് നിർബന്ധമാണ്. വേദനയോ വേറെ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാത്ത സമയത്ത് പോലും നിങ്ങളൊരു ഓറൽ ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞാൽ പല പല രോഗങ്ങളും കണ്ടീഷൻസും നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ത്രീകൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഹോർമോൺ ഇംബാലൻസ്, അഥവാ ഹോർമോണിന്റെ അളവ് കൂടുതലും കുറവായിട്ടും പല പല സ്റ്റേജുകളിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. ഇത് ഓരോ സ്റ്റേജായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രീ പ്യൂബർട്ടി, അതായത് ഒരു ആർത്തവം തുടങ്ങുന്ന മുമ്പുള്ള ഒരു പ്രായം, ഒരു 8 മുതൽ 13 വയസ്സിനുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഫിസിക്കലി ഒരു ചേഞ്ചസും കണ്ടുവരാത്ത സമയത്ത് പോലും ഹോർമോൺ ചേഞ്ചസ് നടന്നു തുടങ്ങുന്നതാണ്. അവരുടെ മോണഭാഗം പലപ്പോഴും ഭയങ്കര സെൻസിറ്റീവായി തുടങ്ങും. നാവിനും കവിളുടെ ഉൾഭാഗത്തിനുമൊക്കെ പെട്ടെന്ന് ടേസ്റ്റിനും ഒരു വേദനയും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 8 വയസ്സാകുമ്പോഴത്തേക്കും പലപ്പോഴും കുട്ടികൾ സ്വന്തം പല്ല് തേക്കാൻ തുടങ്ങും. ആ പ്രായത്തെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വായയിൽ പ്ലാക്ക്, അഥവാ നമ്മുടെ ഭക്ഷണത്തിന്റെ ബാക്കി വരുന്ന അംശങ്ങൾ പല്ലിന്റെ ഇടയിൽ ഒട്ടിച്ചെന്ന് നിന്ന് ഇത്തളി പോലെ ഉണ്ടാവുന്ന ഒരു സാധ്യത പലപ്പോഴും ഈ പ്രായം തൊട്ട് നമുക്ക് കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഈ പ്രായത്തിലാണ് നമ്മളുടെ പാൽ പല്ലുകൾ വീണ് പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ വന്നു തുടങ്ങുന്ന പ്രായമാണ്.
അതുകൊണ്ട് ഈ പ്രായത്തെ നമ്മൾ

പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. പ്യൂബർട്ടി അഥവാ നമ്മളുടെ പീരിയഡ്സ് തുടങ്ങുന്ന ആ പ്രായം ഒരു 10 to 14 വയസ്സിലാണ് പെൺകുട്ടികൾക്ക് നമ്മൾ കണ്ടുവരുന്നത്. ആ സമയത്ത് കുറേയധികം ചാലഞ്ചസ് കുട്ടികൾ ഫേസ് ചെയ്യാറുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് പല്ലിനും പ്രത്യേകിച്ച് കുറെ ചേഞ്ചസും ചാലഞ്ചസും നമ്മൾ കണ്ടുവരാറുണ്ട്. അതെന്താന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പ്രായത്തിലാണ് പെർമനന്റ് പല്ലുകൾ മുഴുവൻ തന്നെ കുട്ടികൾക്ക് വരുന്ന പ്രായമാണ്. ഒരുവിധം പാൽപ്പല്ലുകളൊക്കെ പോയിട്ട് പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ എല്ലാ സ്ഥലങ്ങളിലും വന്നു തുടങ്ങുന്നതായിരിക്കും. കുട്ടികളുടെ താടി എല്ലുകളും മുഖമും ഒരു ഗ്രോത്തും ഒരു ആകെക്കൂടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സിന്റെ ചേഞ്ച് നമ്മൾ കണ്ടുവരുന്ന പ്രായമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഉമിനീരും ഈ പ്രായത്തിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഉമിനീരിന്റെ അളവായാലും അതിന്റെ ഉള്ളിലുള്ള കണ്ടൻസ് ആയാലും ഈ പ്രായത്തിലെ കുട്ടികൾക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ മോണ രോഗത്തിന്റെ പലപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഈ 10 തൊട്ടാണ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാൽപ്പല്ല് വീണ് പെർമനന്റ് പല്ല് വരുന്ന ഒരു പ്രായത്തിൽ ആ പല്ലിന്റെ അടിയിലുള്ള വേര് മുഴുവനുമായിട്ട് ഡെവലപ്പ് ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പല്ല് വായിൽ നമ്മൾ കണ്ട ഒരു 2 കഴിയുമ്പോഴാണ് മുഴുവനായിട്ട് ആ പല്ല് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ ഈ പല്ലിനെ വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു പ്രായമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണ രോഗം ഈ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ കുട്ടികൾക്ക് ഓറൽ ഹൈജീൻ അഥവാ പല്ലിനെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മോണയുടെ പല്ലിന്റെ ഇടയിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ പല പല സാധനങ്ങളും നമ്മൾ ഈ പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഉമിനീരിന്റെ അളവും അതിന്റെ കണ്ടൻസും വേരി ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതലുമായിട്ട് പല്ലിൽ ദന്തക്ഷയം വരാനുള്ള സാധ്യതയും ഈ പ്രായത്തിലാണ് നമ്മൾ കണ്ടുവരുന്നത്. ഉമിനീരിന്റെ കണ്ടൻസ് വേരി ചെയ്യുന്നതുകൊണ്ട് പല്ലുകൾ പെട്ടെന്ന് തേഞ്ഞു പോകാനും സാധ്യതകൾ കൂടുതലാണ്. കുട്ടികളുടെ താടി എല്ലിന്റെ വളർച്ച ഈ പ്രായത്തിൽ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ഫേസിൽ ഒരു ചേഞ്ച് വരാനും പല്ലിന്റെ നിര തെറ്റി വരാനുള്ള ഒരു സാധ്യത, അതുപോലെ തന്നെ പല്ല് മുമ്പിലേക്ക് തള്ളി നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ വല്ലാണ്ട് ഉള്ളിലേക്ക് പോയി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ പ്രായത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് പല്ലിൽ ക്ലിപ്പിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായമാണ് ഈ 10 to 14 വയസ്സിനുള്ളിൽ. അതുപോലെ തന്നെ നമ്മൾ വേറെ പെട്ടെന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് വായ്പുണ്ണുകൾ. ഈ പ്രായത്തിൽ ഹോർമോൺ ചേഞ്ചസ് വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതലും ആഫ്റ്റർ സൾസർ എന്ന് പറയുന്ന ഒരു വായ്പുണ്ണ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഇത് ഒരു 7 വരയ്ക്കും വായന്റെ ഉള്ളിൽ ഉണ്ടാവും. അത്യാവശ്യം നല്ല വേദനയുള്ള ഒരു അൾസറാണ്. മഞ്ഞ നിറം അല്ലെങ്കിൽ ഒരു വെള്ള നിറം ഉള്ള ഒരു അൾസർ ആയിരിക്കും ഈ ആഫ്റ്റർ സൾസർ. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 7 കഴിഞ്ഞിട്ടും ഈ അൾസർ ഉണങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ വേറെ കണ്ടുവരുന്ന ഒരു കാര്യം ഓറൽ ലൈക്കൻ പ്ലാനസ് അഥവാ വായന്റെ അകത്ത് നമ്മൾ ചുമന്നതോ വെള്ളയോ അല്ലെങ്കിൽ കറുപ്പായിട്ടുള്ള പാടുകളോ നമ്മൾ കണ്ടുവരികയാണെങ്കിൽ അതും ഈ പ്രായത്തിൽ നോർമലാണ്. കുട്ടികൾക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ കവളുടെ ഉൾഭാഗത്തോ നാവിന്റെ മേളിലോ അല്ലെങ്കിൽ അണ്ണാക്കിലൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ കളർ ചേഞ്ച് നമ്മൾ കാണാറുണ്ട്. ചിലപ്പം ഇത് നമ്മൾ എന്തെങ്കിലും എരിവോ ചൂടോ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു പൊള്ളൽ പോലെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതും നോർമലാണ്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഈ പിംപിൾസ് അല്ലെങ്കിൽ സിസ്റ്റിക് ആക്നെയുള്ള കുട്ടികൾക്ക് സിബേഷ്യസ് സിസ്റ്റ് എന്ന് പറയുന്ന കുമ്മളകൾ പോലെ വായന്റെ അകത്ത് വരുന്നതാണ്. ഈ സിബേഷ്യസ് സിസ്റ്റ് അല്ലെങ്കിൽ ഫോഡൈ സ്പോട്സ് നോർമലാണ്. നമ്മൾ പലപ്പോഴും ഇത് വല്ല ട്യൂമറോ ഗ്രോത്തോ ഒറ്റയാണെന്ന് വിചാരിച്ചിട്ട് പേടിക്കാറുണ്ട്. പേടിക്കണ്ട, ഇതും നോർമലാണ്. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് സമയത്തിന് പോയി കഴിഞ്ഞാൽ ഇത് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ നമ്മളുടെ ഈ പ്യൂബർട്ടിയുടെ സമയത്ത് നമുക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്യൂബർട്ടിയിലുള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴും പല പല സാധനങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബ്രേസസ് ഇടാൻ പറ്റിയ പ്രായമാണ് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്. 10 to 14 വയസ്സിനുള്ളിൽ ഈ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും അധികം പല്ലുകളിലും എല്ലിന്റെ ഷേപ്പിലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്. ആകെ നമ്മൾ ഓർക്കേണ്ടത് ഈ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ റീറ്റൈനേഴ്സ് അഥവാ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ ഒരു ഒറ്റ കമ്പി എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് തരും, അത് ഇടാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിന്റെ ഭാഗം പൂർണ്ണമായ വളർച്ച അടയാത്തതുകൊണ്ട് കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റും വേറെ തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള പല്ലുകൾ നമ്മൾ ദന്തക്ഷയമോ അല്ല വല്ല വീഴ്ച ഈ തട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാണ്ട് നമ്മൾ പല്ലിനെ വളരെ സൂക്ഷിച്ച് സംരക്ഷിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഫില്ലിംഗ് ആണ്, പല്ല് അടയ്ക്കുന്നത്. അതും നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സാധനം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ ഈ എല്ലിന്റെ വളർച്ച വരുന്ന സമയത്ത് പല്ലുകൾ തമ്മിൽ ഒരു അകൽച്ച വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഈ പല്ലിന്റെ ഫില്ലിംഗ് ചിലപ്പം നിങ്ങൾ നേരത്തെ ചെയ്ത ഫില്ലിംഗ് ആണെങ്കിൽ അത് ചാടി പോരാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഒന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റ്സോ
ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്മൾ ബ്രിഡ്ജോ ക്രൗണോ

ആപ്പ് അതുപോലത്തെ ഒന്നും നമുക്ക് പെട്ടെന്ന് ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ എല്ല് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമായതുകൊണ്ട് ആ വക ട്രീറ്റ്മെന്റ്സ് ഒന്നും നമുക്ക് ഈ പ്യൂബർട്ടിയുടെ സമയത്ത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതിന് പകരം പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റിമൂവബിൾ ആയിട്ട് അതായത് ഊരി വയ്ക്കാൻ പറ്റിയ പല്ലുകൾ ഈ പ്യൂബർട്ടി കഴിയുന്നവരിക്കും കുട്ടികൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രായത്തിലുള്ള കുട്ടികൾ സ്പോർട്സിൽ ഇൻവോൾവ് ആവുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ എപ്പോഴും സ്പോർട്സ് ഗാർഡ് എന്ന് പറയുന്ന മൗത്ത് ഗാർഡ് ഉപയോഗിക്കണം. നമ്മൾ നീ ക്യാപ്പും എൽബോ ക്യാപ്പും ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് ഗാർഡ് എന്ന് പറയുന്ന ഒരു വായിലകത്ത് ഇടാൻ പറ്റിയൊരു സാധനം കിട്ടും. നിങ്ങൾക്ക് അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ദന്ത ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയുടെ വായന്റെ സൈസിനനുസരിച്ചിട്ടുള്ള സ്പോർട്സ് ഗാർഡ് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അത്യാവശ്യം സ്പോർട്സ് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ സ്പോർട്സ് ഗാർഡ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. നമ്മുടെ പല്ലിനും പല്ലിന് ചുറ്റുള്ള എല്ലിനെയും നമുക്ക് സംരക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് ഗർഭകാലത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ദന്താരോഗ്യ പ്രശ്നങ്ങൾ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ കണ്ടുവരാറുണ്ട്. പ്രഗ്നൻസി ജിൻജിവൈറ്റിസ് എന്ന് പറയുന്ന ഗർഭകാലത്തിൽ മാത്രം ഉണ്ടാവുന്ന ഒരുതരം മോണരോഗമാണ് പ്രഗ്നൻസി ജിൻജിവൈറ്റിസ്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പ്രഗ്നൻസി ട്യൂമർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതും ഗർഭകാലത്തിൽ മാത്രം ഉണ്ടാവുന്ന മോണയിലുള്ള ഒരു ട്യൂമർ പോലത്തെ ഒരു ഗ്രോത്ത് ആണ്. ഇത് ക്യാൻസർ അല്ല, പേടിക്കേണ്ട കാര്യവുമില്ല. ഗർഭകാലം കഴിഞ്ഞ് നമ്മുടെ ഹോർമോൺ ലെവലൊക്കെ ശരിയാകുമ്പോൾ ഇത് കുറേയൊക്കെ റിവേഴ്സ് ആയിക്കോളും. എന്നാൽ ഈ പ്രഗ്നൻസി ജിൻജിവൈറ്റിസും പ്രഗ്നൻസി ട്യൂമറും നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ ഇനി വരുന്ന നമ്മളെ പ്രോഗ്രാംസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഗർഭകാലത്ത് നമുക്ക് വേറെ കണ്ടുവരുന്ന പ്രശ്നം, ഈ മോണരോഗമുള്ള ഗർഭിണികളാവുമ്പോൾ അവർക്ക് തൂക്കം കുറഞ്ഞ കുട്ടികൾ, അതുപോലെ തന്നെ നേരത്തെ പ്രീ ടേം ബേർത്ത്, അതുപോലെ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷൻസും കൂടുതൽ നമ്മൾ കണ്ടുവരാറുണ്ട്. നേരത്തെ പറഞ്ഞപോലെ ഈ വായിലുള്ള അനുബാധ, ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടികൾക്ക് ഈ അനുബാധയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രസവശേഷവും നമുക്ക് സ്ട്രെസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം പല പല ദന്താരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ മെനോപോസ്, അതായത് നമ്മുടെ പീരിയഡ്സ് നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അനുഭവപ്പെടുന്നതാണ് വായന്റെ അകത്തുള്ള വരൾച്ച, ഡ്രൈ മൗത്ത് എന്ന് പറയും. ഇത് വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ്, അതായത് നമ്മുടെ എല്ലിന്റെ ഡെൻസിറ്റി കുറയുന്നത് കാരണം ഉണ്ടാവുന്ന ദന്താരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പല്ല് ഇളകി പല്ല് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഈ മെനോപോസിന്റെ സമയത്ത് കൂടുതലാണ്. പലപ്പോഴും ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പല്ല് നഷ്ടപ്പെട്ടാലും നമ്മൾ അത് സ്വാഭാവികമാണ് എന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. 60 വയസ്സ് കഴിഞ്ഞാലും ഇനിയിപ്പോ എന്തിനാ ഡോക്ടറെ ഈ പല്ല് തിരിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആണ് പേഷ്യൻസ് പലപ്പോഴും ചോദിക്കാറ്. എന്നാൽ അങ്ങനെയല്ല. നമ്മളുടെ പല്ല് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ പല്ല് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചിരിക്കുമ്പോൾ ഒരു അപാകത തോന്നാറുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കോൺഫിഡൻസും ആകെ കൂടാതെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മളുടെ കവളുടെ ഭാഗം കുഴിഞ്ഞു പോകുന്നത്. വളരെ പ്രായമുള്ള സ്ത്രീകൾ, പല്ലൊന്നും ഇല്ലാത്ത സ്ത്രീകൾ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അവരുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ വ്യത്യാസമായിരിക്കും. കവളും ചുണ്ടും ഒക്കെ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നമുക്ക് പല്ലുകൾ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളുടെ സ്പീച്ചിന്റെ ക്ലാരിറ്റി, ഇപ്പൊ നമ്മുടെ സംസാരത്തിനുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് നമ്മളുടെ നാവ് നമ്മളുടെ പല്ലിന്റെ മേളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോഴാണ്. അതും ഈ പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പോവും. പിന്നെ ഏറ്റവും അധികം നമ്മളുടെ പല്ലിന്റെ യൂസ് എന്തായിരുന്നു, നമ്മൾ ഭക്ഷണം ചവയ്ക്കാനാണ്. അപ്പൊ ശരിക്കും ചവച്ചരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഭക്ഷണത്തിനുള്ള പൂർണ്ണമായ ന്യൂട്രിഷൻ നമ്മളുടെ ദേഹത്തിന് കിട്ടുന്നത്. കൂടുതലും ഈ ഇത്രയും ന്യൂട്രിഷൻ ആവശ്യമുള്ളത് നമുക്ക് പ്രായം കൂടുമ്പോഴാണ്. പ്രായം കൂടുമ്പോൾ നമ്മൾ ഈ നഷ്ടപ്പെട്ട പല്ലിനെ നമ്മൾ തിരിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആയുസ്കാലം മുഴുവനും നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരും. പല ചോദ്യങ്ങളും മിത്സും നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് കേൾക്കാറുണ്ട്. ഒരു അമ്മമ്മ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രസവത്തിനും ഒരു പല്ല് നഷ്ടപ്പെടും എന്നുള്ളൊരു ചൊല്ല് പറയാറുണ്ട്. അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ നമ്മളുടെ ദന്താരോഗ്യം നല്ലപോലെ സംരക്ഷിച്ച് പ്രഗ്നൻസിയുടെ മുന്നേ പ്രഗ്നൻസി കഴിഞ്ഞിട്ടും നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി പല്ല് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു സംശയമാണ്, പ്രഗ്നൻസിയുടെ സമയത്ത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടിക്കോ അമ്മയ്ക്കോ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഡെന്റൽ വിസിറ്റ് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 3-ാമത്തെയും 9-ാമത്തെയും മാസത്തിന്റെ ഇടയിലാണ് നമ്മൾ പല ഡെന്റൽ പ്രൊസീജിയേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം ആ സമയത്ത് നമുക്ക് സേഫ് പീരീഡ് എന്നാണ് പറയുക. റൂട്ട് കനാലായാലും ഫില്ലിങ്സ് ആയാലും ഡെന്റൽ എക്സ്റേസ് വരയ്ക്കും നമുക്ക് സേഫ് ആയിട്ടും ഈ പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പീരിയഡ്സിന്റെ സമയത്തിൽ നമുക്ക് മോണേന്ന് രക്തം പൊടിയുന്നത് നോർമൽ അല്ലേ എന്നുള്ളതാണ്. അത് നോർമൽ അല്ല. നമുക്ക് പീരിയഡ്സിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിലും മോണേന്ന് രക്തം പൊടിയുന്നത് നമ്മൾക്കൊരു മോണോ

പ്രശ്നത്തിന്റെ ഒരു സിംറ്റം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ അത് പ്രിവെന്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഫോളോ അപ്പും നല്ല ഓറൽ ഹൈജീനും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാൽഷ്യം പോലെ നമ്മളുടെ പല്ലിന് സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടി കാൽഷ്യം അല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, കാൽഷ്യത്തിന്റെ കൂടെ വൈറ്റമിൻ ഡി ആയാലും മെഗ്നീഷ്യം ആയാലും ഫോസ്ഫറസ് ആയാലും അയേൺ ആയാലും ഇതൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യമാണ് നമ്മളുടെ പല്ലിനെ ആരോഗ്യമായി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പീരിയഡ്സിന്റെ സമയത്തിൽ വായിന് വരുന്ന ദുർഗന്ധമായാലും അതുപോലെ തന്നെ വേറെ പല പല ബ്ലീഡിങ്ങും പ്രശ്നങ്ങളായാലും ഇതൊക്കെ നോർമലാണോ എന്ന് ചോദിക്കാറുണ്ട്. അതുമല്ല, ഇതിന്റെ കാരണം നമ്മളുടെ രക്തത്തിലുള്ള ഈസ്ട്രോജന്റെ പ്രൊജസ്ട്രോണിന്റെയും അളവ് കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ മോണാരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ വായ നീറ്റായിട്ട് വെച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കാരണം വരുന്ന മോണ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം പല്ലിന് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദന്തക്ഷയമോ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അതും വരാം. കാരണം നമ്മളുടെ ഹോർമോൺ വേരിയേഷൻസ് ഉള്ള സമയത്ത് നമ്മളുടെ ഉമിനീരിന്റെ അളവും അതിന്റെ കണ്ടൻസും വ്യത്യാസമാവും. ഉമിനീർ കണ്ടൻസ് വ്യത്യാസമാവുമ്പോൾ നമ്മളുടെ വായന്റെ അകത്തുള്ള അനുബാധയ്ക്കും അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദന്തക്ഷയം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കുറച്ച് ദന്താരോഗ്യ ടിപ്സ് തരാം. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ടിപ്സാണ്. ദിവസവും രണ്ടു നേരം നമ്മൾ പല്ല് തേക്കേണ്ടതാണ്, രാവിലെയും രാത്രിയും. ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പല്ല് തേക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ടൂത്ത് പേസ്റ്റ് മേടിക്കാൻ. ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ നമ്മളുടെ പല്ലുകളെ സുരക്ഷിതമായി വെക്കാനും ദന്തക്ഷയം ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ ഒരു ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞ ഒരു നൂല് പോലത്തെ ഒരു സാധനമാണ്, നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. റോളായിട്ടാണ് കിട്ടുക. അത്യാവശ്യം ഒരു 10 സെന്റിമീറ്ററിന്റെ ഒരു കഷ്ണം എടുത്ത് നമ്മുടെ പല്ലിന്റെ ഇടയിലുള്ള ഭാഗം നമുക്ക് ദിവസവും ഒരു നേരമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രഷ് ഈ പല്ലിന്റെ ഇടയിലുള്ള ഭാഗം ഒരിക്കലും തൊടില്ല. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ കൂടുതലും ദന്തക്ഷയവും മോണരോഗത്തിന്റെ പ്രശ്നവും നമ്മൾ പല്ലിന്റെ ഇടഭാഗത്ത് നിന്നാണ് നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ടൂത്ത് ബ്രഷ് മേടിക്കുമ്പോൾ കട്ടി കുറഞ്ഞ് ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് നമ്മൾ പല്ലിന് വളരെ അധികം ഫോഴ്സ് കൊടുക്കാണ്ട് ബ്രഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ആരോഗ്യമായിട്ട് നമ്മളെ പല്ലിനെ മോണകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാൻ മറന്നു പോകുന്നൊരു ഭാഗമാണ് നമ്മളുടെ നാവ്. പലപ്പോഴും ടങ് ക്ലീനർ, മെറ്റലോ അല്ലെങ്കിൽ മരത്തിന്റെയോ ഒക്കെ ആയിട്ടുള്ള ടങ് ക്ലീനർ വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ നാവ് ക്ലീൻ ചെയ്യുന്നത്. എന്നാൽ പൂർണ്ണമായി ഈ വക ടങ് ക്ലീനേഴ്സ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നമ്മളുടെ നാവിന്റെ മേളിലുള്ള ആ തൊലി ഭയങ്കര സെൻസിറ്റീവ് ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ഫുഡിനെ ടേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ടൂത്ത് ബ്രഷിന്റെ ആ ബ്രിസിൽസ് വെച്ച് തന്നെ ടൂത്ത് പേസ്റ്റ് ഇല്ലാണ്ട് നമ്മളുടെ ടങ്ങിന്റെ മേള് ജെന്റലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ തന്നെ പൂർണ്ണമായും നമ്മളുടെ നാവ് ക്ലീൻ ആവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡയറ്റാണ്. വളരെ അധികം ഷുഗറോ അല്ലെങ്കിൽ ആസിഡ് കണ്ടന്റ് ഉള്ള ഭക്ഷണവും ഡ്രിങ്ക്സും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ബ്രഷ് നമ്മൾ 3 മാസം കൂടുമ്പോൾ എന്തായാലും മാറ്റണം. 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ബ്രിസിൽസിന്റെ ഷേപ്പ് മാറി വരുമ്പോൾ, അതിങ്ങനെ വളഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളുടെ ബ്രഷിനെ മാറ്റണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ദന്ത ഡോക്ടറെ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന മുന്നേ തന്നെ നിങ്ങളൊന്ന് ഡോക്ടറെ മീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ അത് ട്രീറ്റ് ചെയ്ത് മെയിൻ്റനൻസ് ഫേസിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ ഡെന്റൽ ഡോക്ടറെ വന്ന് ഒന്നൊരു ചെക്കപ്പ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മളുടെ വായും അതിന് ചുറ്റുമുള്ള ടിഷ്യൂസും കുറേ അധികം ചേഞ്ചസ് വരുത്താൻ സാധ്യതയുണ്ട്. അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വഴികൾ നോക്കണം. പിന്നെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കാൽഷ്യത്തിനൊപ്പം അയേൺ, വൈറ്റമിൻ ഡി, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പുകയിലും മദ്യവുമാണ്. അതുപോലെ തന്നെ കോഫി, ടീ, കോള എന്നുപോലത്തെ ഡ്രിങ്ക്സിലുള്ള കെഫൈൻ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക്സ് നമ്മൾ വളരെ കുറവായിട്ട് കൺസ്യൂം ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ വെള്ളം കുടിക്കുന്നതാണ്. കാരണം ഹൈഡ്രേഷൻ നമുക്ക് നല്ലപോലെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ വായയും ഉമിനീരും ഒക്കെ തന്നെ നമുക്ക് നല്ലപോലെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് നമ്മളുടെ ദന്താരോഗ്യം നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ആയാലും നമ്മൾ വേറെ ആൾക്കാരെ നോക്കി ഇൻട്രാക്ഷനും അവരെ നോക്കി ചിരിക്കുന്നതും ഒക്കെ നമ്മളുടെ ദന്താരോഗ്യം എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ വേദനയോ അല്ലെങ്കിൽ വായ നാറ്റമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പല്ലുകൾ നഷ്ടപ്പെടുമ്പോഴും മാനസികമായി

0: ഫിസിക്കലായിട്ടും ശാരീരികമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രിവെന്റ് ചെയ്യാനും പൂർണ്ണമായി ഒഴിവാക്കാനും പറ്റുന്നതാണ് ആശാ വർക്കേഴ്സും കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിനും നമ്മൾ ഈ ദന്താരോഗ്യത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ബാക്കിയുള്ള വിമൻസ് കമ്മ്യൂണിറ്റീസിനെയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെയും നമ്മൾ നല്ലപോലെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിരിക്കും.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെട്ടു.

ഇത് മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സ്തോത അനഘ രാമചന്ദ്രൻ. സുനോ അഫ്സാന എന്ന പ്രോഗ്രാമിൽ ഇപ്പോൾ കേൾക്കാം യശ്പാലിന്റെ ഹൃദയസ്പർശിയായ കഥ ദുഃഖ കാ അധികാർ. സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് പോലും തന്റെ ദുഃഖം തുറന്നു പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ദാരിദ്ര്യം ഒരാളിൽ നിന്ന് തന്റെ ദുഃഖം അനുഭവിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള അവകാശം പോലും കവർന്നെടുക്കുമോ? കേൾക്കാം ദുഃഖ കാ അധികാർ.
1: സ്വർഗീയ യശ്പാൽ ജി, ഹിന്ദി സാഹിത്യ കെ പ്രസിദ്ധ ഉപന്യാസകാർ, കഥാകാർ ഓർ നിബന്ധകാർ തേ. യശ്പാൽ ജി കാ ജന്മ 3 ദിസംബർ 1903 കോ ഫിറോസ്പൂർ ഛാവനി പഞ്ചാബ് മേ ഹുവാ താ. വെ മഹാൻ ക്രാന്തികാരി ഭി തേ ഓർ ഭഗത് സിംഗ് ജി കെ സാത്തി രഹേ. യശ്പാൽ ജി കി രചനാഓ മേ സാമാജിക് സമാനത, നാരി സ്വതന്ത്രത ഏവം പ്രഗതിശീൽ വിചാരോ കാ സശക്ത ചിത്രൻ മിൽത്ത ഹൈ. ഉൻകാ പ്രസിദ്ധ ഉപന്യാസ് ജൂട്ടാ സച്ച് ഹിന്ദി സാഹിത്യ കി ശ്രേഷ്ഠ കൃതിയോ മേ ഗിനാ ജാത ഹൈ. ആജ് ഹം യശ്പാൽ ജി ദ്വാരാ രചിത പ്രസിദ്ധ കഹാനി ദുഃഖ കാ അധികാർ സുനേംഗെ. മനുഷ്യോ കി പോഷാകെ ഉൻഹെ വിഭിന്ന ശ്രേണിയോ മേ ബാട്ട് ദേതി ഹൈ. പ്രായ പോഷാക് ഹി സമാജ് മേ മനുഷ്യ കാ അധികാർ ഓർ ഉസ്കാ ദർജ നിശ്ചിത് കർത്തി ഹൈ. വഹ ഹമാരേ ലിയേ അനേക് ബന്ദ് ദർവാസെ ഖോൽ ദേതി ഹൈ. പരന്തു കഭി ഐസി ഭി പരിസ്ഥിതി ആ ജാതി ഹൈ കി ഹം ജറാ നീചെ ജുക്കർ സമാജ് കി നിച്ലി ശ്രേണിയോ കി അനുഭൂതി കോ സമജ്ന ചാഹത്തെ ഹൈ. ഉസ് സമയ യ പോഷാക് ഹി വ്യവദാന ഓർ അടച്ചൻ ബൻ ജാതി ഹൈ. ജൈസെ വായു കി ലഹരേ കട്ടി ഹുയി പതംഗ് കോ സഹസാ ഭൂമി പർ നഹീ ഗിർ ജാനെ ദേതി, ഉസി തരഹ ഖാസ് പരിസ്ഥിതിയോ മേ ഹമാരി പോഷാക് ഹമേ ജുക് സക്നേ സേ റോക്കെ രഹതി ഹൈ. ബാസാർ മേ ഫുട്പാത് പർ കുച്ച് കർബൂസേ ഡലിയ മേ ഓർ കുച്ച് ജമീൻ പർ ബിക്രി കെ ലിയേ രക്കേ ജാൻ പഡ്തേ തേ. കർബൂജോ കെ സമീപ ഏക് അദേഡ് ഉമ്ര കി ഔരത് ബൈഠി റോ രഹീ തി. കർബൂജെ ബിക്രി കെ ലിയേ തേ പരന്തു ഉൻഹേ ഖരീദ്നേ കെ ലിയേ കോയി കൈസേ ആഗേ ബഡ്താ. കർബൂജോ കോ ബേച്നേ വാലി തോ കപ്ഡേ സേ മൂഹ് ഛിപായ സിർ കോ ഘുട്നോ പർ രക്കേ ഫഫക് ഫഫക് കർ റോ രഹീ തി. പഡോസ് കി ദുക്കാനോ കി തക്തോ പർ ബൈഠേ യാ ബാസാർ മേ ഖഡേ ലോക് ഘൃണാ സേ ഉസി സ്ത്രീ കെ സംബന്ധ മേ ബാത് കർ രഹേ തേ. ഉസ് സ്ത്രീ കാ റോനാ ദേഖ് കർ മൻ മേ ഏക് വ്യഥാ സി ഉഠി. പർ ഉസ്കെ റോനേ കാ കാരണ ജാന്നേ കാ ഉപായ ക്യാ താ? ഫുട്പാത് പർ ഉസ്കെ സമീപ ബൈഠ സക്നേ മേ മേരി പോഷാക് ഹി വ്യവദാന ബൻ ഖഡീ ഹോ ഗൈ തി. ഏക് ആദ്മി നേ ഘൃണാ സേ ഏക് തരഫ് ഥൂക്തേ ഹുവേ കഹാ, ആ തൂ ക്യാ ജമാനാ ഹൈ, ജവാന ലഡ്കേ കോ മരേ പൂരാ ദിൻ നഹീ ബീതാ, ഓർ യാ ബെഹയാ ദുക്കാന ലഗാ കേ ബൈഠി ഹൈ. ദൂസരേ സാഹബ് അപ്നി ദാഡി ഖുജാതേ ഹുവേ കഹ രഹേ തേ, അരേ ജൈസി നീയത് ഹോതി ഹൈ അല്ലാ ഭി വൈസി ഹി ബർക്കത് ദേതാ ഹൈ. സാമനേ കെ ഫുട്പാത് പർ ഖഡേ ഏക് ആദ്മി നേ ദിയാസ്ലായി കി തീലി സേ കാൻ കുജാതേ ഹുവേ കഹാ, അരേ ഇൻ ലോഗോ കാ ക്യാ ഹൈ, യേ കമീനേ ലോഗ് റോട്ടി കെ ടുക്ടേ പർ ജാൻ ദേതേ ഹൈ, ഇൻകേ ലിയേ ബേട്ടാ ബേട്ടി കസം ലുഗായി ധർമ്മ ഇമാൻ

0: टोकरे का था। मैं चला जा रहा था, सोच रहा था शोक करने, गम मनाने के लिए भी सहूलियत चाहिए और दुखी होने का भी एक अधिकार होता है। धन्यवाद।
1: സുനോ അഫ്സാനയിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടത് യശ്പാലിന്റെ ഹൃദയസ്പർശിയായ കഥ ദുഃഖ് കാ അധികാർ. സുനോ അഫ്സാന ജിന്ദഗി കേ കച്ചേ രംഗോ കി പക്കി കഹാനി. പ്രസ്തോത അനഘ രാമചന്ദ്രൻ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തു

0: ഒരുമിച്ച് ശക്തിപ്പാക്കുവാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
1: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ, ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടുതൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.